നമ്മുടെ അപ്പനപ്പൂപ്പന്മാരുടെ കാലം തൊട്ടേ നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിലൊരു അഞ്ച് കാര്യങ്ങൾ തെറ്റാണെന്ന് ഇന്ന് സയൻസ് തെളിയിച്ചിരിക്കുകയാണ്. അതിൽ ഏറ്റവും വലിയ കാര്യം, ഒന്നാമത്തെ കാര്യം എന്തെന്ന് വെച്ചാൽ, മനുഷ്യന്റെ തലച്ചോറിന്റെ 10% മാത്രമേ അവൻ ഉപയോഗിക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രചാരത്തിലുള്ളൊരു തെറ്റായിട്ടുള്ള ധാരണയായിരുന്നത്. അവരുടെ ബാക്കി കൂടെ ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ അവർക്ക് എന്തോ വലിയൊരു അമാനുഷിക ശക്തി ഇല്ലെങ്കിൽ ഒരു സൂപ്പർ പവർ ഒക്കെ ലഭിക്കും എന്ന രീതിയിലാണ് പറഞ്ഞിരുന്നത്. എനിക്കൊന്നും 7ാം അറിവ് എന്ന സിനിമയിലെ പല കാര്യങ്ങൾ കണ്ടപ്പോഴാണ് അന്ന് ആൾക്കാർ പറഞ്ഞിരുന്നത്, ഇത് കംപ്ലീറ്റ് ഒക്കെ യൂസ് ചെയ്താൽ നമുക്കും അതുപോലെ തന്നെ നോക്കി ഒരു വണ്ടി മറിക്കാനും നോക്കി ഒരാളെ വെട്ടിക്കൊല്ലാനും നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെയല്ല, തലച്ചോറിന്റെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളും എപ്പോഴും സജീവമാണെന്നുള്ളതാണ്. അതിൽ നമ്മളുടെ MRI പോലുള്ള സ്കാനിങ് മെഷീൻസ് അത് തെളിയിച്ചിട്ടുണ്ട്, അത് ടെക്നോളജിക്കലി തെളിയിച്ചിട്ടുണ്ട്. എല്ലാം നമ്മൾ അറ്റ് എ ടൈം തന്നെ യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരു ചെറിയ പരിക്ക് പോലും മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഉറങ്ങുമ്പോൾ പോലും നമ്മുടെ തലച്ചോറ് സജീവമായ വിവരങ്ങൾ ഇങ്ങനെ ക്രമീകരിച്ചുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. രണ്ടാമത് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ള കാര്യമാണ് മരിച്ചവരുടെ നഖവും ത്തിനും മുടിക്കുമൊക്കെ നീളം വയ്ക്കുന്നതായി തോന്നുമെന്ന്. എന്നാൽ ഇതിലൊരു സത്യമായ കാര്യമുണ്ട്, പക്ഷെ ഇതൊരു എക്സാക്ട്ലി ഉള്ളൊരു വളർച്ചയല്ല. അതായത് മരണത്തിന് ശേഷം ഡീഹൈഡ്രേഷന് വിധേയമാകും നമ്മുടെ ബോഡി. അപ്പൊ എന്ത് സംഭവിക്കുന്ന വെച്ചാല് നമ്മളുടെ സ്കിൻ ഇങ്ങനെ ചുരുങ്ങിപ്പോകും. അപ്പം ഇങ്ങനെ ചർമ്മം ഉള്ളിലേക്ക് ആ സ്കിന്ന് വലിയുമ്പോഴത്തേക്കും നമ്മുടെ നഖവും മുടിയും പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾക്ക് ബേസിക്കലി അങ്ങനെ ഒരു ചിന്താഗതി ആൾക്കാർക്ക് വരുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ നമ്മളുടെ സെൽസ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി ഓക്സിജൻ ആവശ്യമാണ് അവിടെ എന്നുണ്ടെങ്കിൽ മാത്രമേ പ്രോപ്പറായിട്ടുള്ളൊരു ഗ്രോത്ത് അല്ലെങ്കിൽ നമ്മൾ തന്നെ പറയാലോ ഹെയറിനൊരു ന്യൂട്രീഷണൽ വാല്യൂ ഉണ്ടാവണം. ഇപ്പം നമ്മൾ ബയോട്ടിൻ പോലുള്ള ഇൻടേക്സ് ഒക്കെ ധാരാളം ആൾക്കാർ എടുക്കാറുണ്ട് സ്കിന്നിനും ഹെയറിനും നെയിൽസിനും ഒക്കെ വേണ്ടിയിട്ട്. സോ അപ്പൊ അത് എന്തിനാ എടുക്കുന്നതെന്ന് വെച്ചാൽ ഇത് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്നും എടുക്കാതിരിക്കുന്ന ഒരു സമയമാണ് നമ്മൾ മരിച്ചു കിടക്കുന്ന സമയം. അപ്പം ഡെഫിനറ്റ്ലി എന്തായാലും ഇത് ഗ്രോ ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യമാണ് നാവിന്റെ ദ ടിപ്പ് മധുരവും പിന്നെ ഓരോ വശങ്ങളിലും പുളിയാണ്, ഏറ്റവും ഭാഗത്ത് കയ്പ്പാണ് എന്നിങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. എന്നാൽ നാവിന്റെ നമ്മുടെ ടങ്ങിന്റെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ തരം രുചികളും തിരിച്ചറിയാൻ ശേഷിയുള്ള ആ ഒരു എന്താ നമ്മളതിന് പറയാ, മൂക്കുളങ്ങളങ്ങ എന്നാണ് മലയാളത്തിൽ പറയാ, ഇംഗ്ലീഷിൽ എന്താ പറഞ്ഞത് ശരിക്കും ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല. അതിന്റെ ഒരു പ്രത്യേക ഭാഗം പ്രത്യേക രുചിക്ക് വേണ്ടിയിട്ടൊന്നും ഒന്നും തന്നെ മാറ്റി വെച്ചിട്ടില്ല. ഇത് 1901-ൽ തന്നെ ഇത് തെളിയിച്ചിട്ടുള്ളതാണ്. പക്ഷെ പിന്നെയും ആൾക്കാർ ഇങ്ങോട്ട് ടേസ്റ്റ് ബഡ്സ് എന്നാണ് കേട്ടോ മുകുളങ്ങൾക്ക് പറയുന്നത്. പിന്നെയും ആൾക്കാരിങ്ങനെ അത് മുന്നോട്ട് പോന്നോണ്ടേ ഇരുന്നു, ഇതേ ഒരു ചിന്താഗതിയുമായിട്ട് ആൾക്കാർ പോന്നോണ്ടേ. പക്ഷെ അങ്ങനെയല്ല, ഓരോ ടൈമിലും നമുക്ക് ഓരോരോ ഇതല്ല കിട്ടുന്നത്, നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ വേണ്ടി പറ്റും. ഇനിയും ഉണ്ട് കാര്യങ്ങൾ, അത് നമ്മൾക്ക് ഒരു പാട്ട് കേട്ട് ഒരു ആഡോടെ കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് ബാക്കി സത്യങ്ങൾ എന്താണെന്ന് ഞാൻ ഇന്ന് നിങ്ങളോട് വെളിപ്പെടുത്തുന്നതായിരിക്കും.

0: Mathura Geetam, the Sunday Club, all the hits, all the feels, keeping it fresh.
1: പണ്ടൊക്കെ നാട്ടിലേക്ക് പൈസ അയക്കാൻ എന്ത് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ കാര്യം വളരെ ഈസിയാണ്.
2: ഓ റിയലി? എങ്ങനെ?
1: വിത്ത് ലെംഫൈ, സ്മാർട്ട്, ഫാസ്റ്റ് ആൻഡ് സൂപ്പർ റിവാർഡിംഗ്. US, UK, യൂറോപ്പ് എന്നിവിടങ്ങളിലൊക്കെ ലെംഫൈ അവൈലബിൾ ആണ്. 25-ലധികം രാജ്യങ്ങൾക്ക് നമുക്ക് മണി ട്രാൻസ്ഫർ ചെയ്യാം. ഓവർ 2 മില്യൺ കസ്റ്റമേഴ്സ് വേൾഡ് വൈഡ്.
2: ബട്ട് വൈ ലെംഫൈ?
1: പറയാം. 0 to minimal ഫീസ്, ലൈറ്റ്നിംഗ് ഫാസ്റ്റ് ട്രാൻസ്ഫേഴ്സ്, കമ്പറേറ്റീവ് എക്സ്ചേഞ്ച് റേറ്റ്സ്, റിവാർഡ് പോയിന്റ്സ് ഇൻ കാനഡ.
2: മാത്ര ഗീതം ലിസണേഴ്സിന് എന്തെങ്കിലും സ്പെഷ്യൽ ഓഫേഴ്സ്
1: ഉണ്ടല്ലോ. യൂസ് കോഡ് ഗീതം ആൻഡ് ഗെറ്റ് 10% ഓൺ എ മിനിമം transfer of $100, maximum cash back up to $50 on sending $500.
2: So next time you send money from Canada, remember just one name.
1: LEMFI. Fast money, happy homes. LEMFI. Terms and conditions apply.
3: ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഈ ഉമിക്കരിയിട്ട് ഇനി ഈ കൊച്ചിന്റെ പല്ല് തേച്ചാ മതി. പഴയ കാലത്ത് ആരുടെ പല്ല് ഇതുപോലെ നിരതെറ്റി നിന്നിട്ടില്ല.
4: ഇന്നത്തെ ഏതെങ്കിലും കുട്ടികളോട് അതൊക്കെ ഉപയോഗിക്കാൻ പറയാൻ പറ്റുമോ അമ്മേ?
5: എന്റെ അമ്മമ്മേ, നെക്സ്റ്റ് വീക്ക് ഞങ്ങള് ഡോക്ടർ ബോബി ചാണ്ടി അങ്ങളുടെ ക്യാൻ സ്മൈൽ ഡെന്റലിൽ പോകുന്നുണ്ട്. എന്റെ പല ഫ്രണ്ട്സും അവിടെ പോയാ ട്രീറ്റ്മെന്റ് എടുക്കുന്നത്. ഇംപ്ലാന്റ്സ്, ഇൻവിസലൈൻ ട്രീറ്റ്മെന്റ്, ഓറൽ സർജറി, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അമ്മമ്മയുടെ ഈ കരിയർ ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാനും എന്റെ സുന്ദരി അമ്മമ്മയെ പോലെ
6: പുഞ്ചിരിക്കും. Don't miss his saga. 905-949-5656. Dr. Bobby Chandi Scan Smile Dental.
7: Men and Law Professional Corporation.
8: പ്രതിസന്ധികളിൽ നിങ്ങളുടെ സുഹൃത്ത്.
7: Barrister, Solicitor, Notary Public. Lata Menon, Real Estate.
8: Family Law.
7: Wills and Estates.
8: Civil Litigation.
7: Immigration Law.
8: Bylaw Matters.
7: Criminal Matter.
8: And Personal Injury.
7: Call 905-956-0747. Men and Law Professional Corporation.
9: ഫാമിലിയിൽ ഒരു സെക്കൻഡ് കാർ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് സമയം ലാഭിക്കാമായിരുന്നു തോന്നിയിട്ടുണ്ട്. എങ്കിലും ആഗ്രഹം ഇപ്പോൾ തന്നെ സാധ്യമാക്കാം. സ്ട്രാറ്റ്ഫോർഡ് കിയയിൽ പ്രീ ഓൺ വെഹിക്കിൾസിന്റെ ഒരു വലിയ ശേഖരം തന്നെയുണ്ട്. 0% down payment കൂടി ഡ്രൈവ് ചെയ്യും. 2020 കിയ റിയോ എക്സ്പോർട്ട് $56 per week plus HST. അല്ലെങ്കിൽ 2024 നിസാൻ വേഴ്സ SV $72 per week. ലോ കിലോമീറ്റേഴ്സ്, സർട്ടിഫൈഡ് പ്രീ ഓൺ വാറന്റി അപ് ടു 7 years ഓർ 140,000 kilometers. വളരെയധികം ഓപ്ഷൻസ് ആൻഡ് ഇമീഡിയറ്റ് ഡെലിവറി അവൈലബിൾ. ക്രെഡിറ്റ് ഇഷ്യൂസിന്റെ സ്ട്രെസ് ഒന്നും വേണ്ട. എവ്രി വൺ approved here. Visit Stratford Kia 863 Erie Street അല്ലെങ്കിൽ stratfordkia.com.
10: അങ്ങനെ ബാക്കി സത്യങ്ങളോട് അറിയാനുള്ള സമയമായിരിക്കുകയാണ്. പിന്നെയുള്ള ഏറ്റവും വലിയ തെറ്റിദ്ധാരണയായിരുന്നു ബഹിരാകാശത്ത് ഗുരുത്വാകർഷണം ഇല്ല എന്നുള്ളത്, സീറോ ഗ്രാവിറ്റി ആണെന്നുള്ളതാണ് നമ്മൾ കരുതിയിരുന്നത്. എന്നാൽ അങ്ങനെയല്ല, ഈ ഗുരുത്വാകർഷണം എന്ന് പറയുന്നത് എല്ലായിടത്തും തന്നെയുണ്ട്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ, അതായത് ISS, ഭൂമിയുടെ ഗുരുത്വാകർഷണം ഏകദേശം 90% വരും എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. എന്നാൽ ബഹിരാകാശ നിലയവും സഞ്ചാരികളും ഭൂമിയെ ഭ്രമണം ചെയ്യുന്നത് കൊണ്ടാണ് നിരന്തരം ഈ ഫ്രീ ഫോൾ എന്നൊരു, അതായത് ഭാരമില്ലായ്മ തോന്നുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഇതും ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന ഒന്ന് തന്നെയാണ്. ആൻഡ് പിന്നെ നമ്മൾ കണ്ടിട്ടുള്ള എന്താണ്, കാളകൾക്ക് ചുവപ്പ് നിറം കണ്ടാൽ ദേഷ്യം വരും. നമ്മുടെ മിക്ക മൂവീസിലും തന്നെ കാണാറുണ്ടല്ലേ. ഇപ്പൊ ഈ എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു തമിഴ് മൂവീസിലൊക്കെയാണ്, ഏതൊക്കെയോ മലയാള മൂവീസിലും ഉണ്ട് എനിക്ക് തോന്നുന്നു. ഒളിമ്പ്യൻ അന്തോണിയാന്തത്തിൽ ഉണ്ടെന്ന് തോന്നുന്നു, പെട്ടെന്ന് പറഞ്ഞു വന്നപ്പോൾ ഓർമ്മ വരുന്നില്ല. പക്ഷെ തമിഴ് മൂവീസിലും അതുപോലെ തന്നെ തമിഴ് കൾച്ചറിന്റെ ഭാഗമായിട്ട് ഈ കാളപ്പോരും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അവിടെ ഈ ചുവപ്പ് നിറം കണ്ടാൽ ദേഷ്യം വരും എന്നാണ് പറയുന്നത്. പക്ഷെ കാളപ്പോരിൽ ചുവപ്പ് തുണി കാണിക്കുന്നത് കൊണ്ടല്ല അവർക്ക് ദേഷ്യം വരുന്നത്. പൊതുവെ ഈ കാളകൾക്ക് നിറഭേദങ്ങൾ തിരിച്ചറിയാനുള്ള ഒരു കഴിവ് കുറവാണ്. കളർ ബ്ലൈൻഡ് അല്ല പൂർണ്ണമായിട്ടും, പക്ഷെ അതിനുള്ളൊരു എന്നാ കളർ ബ്ലൈൻഡ് ആണെന്ന് വേണമെങ്കിൽ പറയുകയും ചെയ്യാം. ഇവര് ആ ഒരു മൂവ്മെന്റ് ആണ് ഇവരെ പ്രകോപിപ്പിക്കുന്നത് ബേസിക്കലി. പിന്നെ ആ സൈഡിൽ നിന്ന് കൊടുക്കുന്ന ഒരു ആരവങ്ങളും കാര്യങ്ങളും ഇതെല്ലാം കൂടാണ് ഇവരെ ബേസിക്കലി കംപ്ലീറ്റ് ആയിട്ട് പ്രകോപിപ്പിക്കുന്നത്. അപ്പം ഈ കാളപ്പൂരിൽ ഉപയോഗിക്കുന്ന തുണിയെ പറയുന്നത് തന്നെ മ്യൂലറ്റ് എന്നാണ് കേട്ടോ, മ്യൂലറ്റ് എന്നാണ് അതിനെ വിളിക്കുന്നത്. സോ ഈ തുണി വീശുന്ന രീതിയാണ്, ആ തുണി വീശുന്ന രീതിയെ പറയുന്ന മാറ്റാഡോർ എന്നാണ്. ആ രീതിയിലുള്ളൊരു, അത് കാണുമ്പോഴുണ്ടാകുന്നൊരു ദേഷ്യം കൊണ്ടാണ് അവർ ഓടി വന്ന് പെട്ടെന്ന് അക്രമാസക്തരായും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റൈലിലേക്ക് അവർ പോകുന്നത് തന്നെ അതുകൊണ്ടാണ്. സോ അപ്പം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മളെ പണ്ട് തൊട്ടേ ആൾക്കാർ പറഞ്ഞ് പറ്റിച്ചിരുന്ന ഒരുപാടുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ബേസിക്കലി നഖം വെട്ടരുതെന്ന് പറയുന്നതും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ എല്ലാവരും അന്നത്തെ ഓരോരോ എസ്കേപ്പിസത്തിൻ്റെ ഭാഗമായിട്ടും കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ടും പറഞ്ഞിട്ടുള്ളതാവാം. ആൻഡ് വിശേഷങ്ങൾ ഇനിയും ഉണ്ട് ഒരുപാട് പറയാൻ വേണ്ടിയിട്ട്. ഞാൻ റീസെൻ്റ്ലി നമ്മുടെ വാഴ 2 മൂവി കണ്ടു കേട്ടോ. വാഴ 2 മൂവിയിൽ എപ്പോഴും എന്നെ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള ഒരു കാര്യം ഡെഫിനറ്റ്ലി വാഴ വണ്ണിൻ്റെ ആ ഒരു എഫക്റ്റ് തന്നെയാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് കുറച്ചുകൂടി വാഴ ഫസ്റ്റ് പാർട്ട് തന്നെയായിരുന്നു. സെക്കൻഡിനേക്കാളും കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടിരുന്നത് വാഴ ത്രീ, നമ്മുടെ പെൺകുട്ടികൾക്ക് വേണ്ടി പെൺകുട്ടികളെ പറ്റിയിട്ടുള്ള കഥ പറഞ്ഞുകൊണ്ടുള്ള ഒരു സിനിമ വരാൻ പോവുകയാണ്. ഒരുപാട് വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ടായിരുന്നു അതിന്. അവർ ആ പോസ്റ്റർ റിലീസ് ചെയ്തപ്പോൾ തന്നെ ഇന്ന് നമ്മൾ ഈ 2026 ജീവിക്കുമ്പോൾ പോലും ആൾക്കാരുടെ വലിയൊരു മിഥ്യാധാരണയെ പറ്റിയിട്ടുള്ള, അല്ലെങ്കിൽ എന്താണ് ഇപ്പോഴും ആൾക്കാർ ചിന്തിക്കുന്നത്, എത്ര പുരോഗമനവാദം സംസാരിച്ചാലും എന്താണ് ചിലരുടെയൊക്കെ ഉള്ളിലുള്ള ഇരിപ്പെന്നുള്ള കാണണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെയൊക്കെ കമൻറ്റ് ബോക്സിൽ പോയൊന്ന് നോക്കിയാൽ മതി. അതിനെ പ്രതികരിച്ചുകൊണ്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്വന്തം ആർജേസ് എന്ന അജാലീനയും അതുപോലെ തന്നെ പാർവതിയും ഒക്കെ അതിനെ അതിന് എതിരെ സംസാരിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും

வெல்கம் பேக் டு மதுரை கீதம் 101.3 எஃப்எம் தி சண்டே கிளப். யூ ஆர் லிசனிங் டு ஆர்ஜே தீபு. അങ്ങനെ നമ്മളുടെ ലോകചരിത്രത്തിൽ തന്നെ പുതിയൊരു കണ്ടുപിടുത്തവുമായിട്ട് ചൈന എത്തിയിരിക്കുകയാണ്. പുതിയൊരു കണ്ടുപിടുത്തം എന്ന് പറയുമ്പോഴത്തേക്കും അതിനെ വളരെ ചെറുതൊന്നുമല്ല, വളരെ വലിയൊരു കണ്ടുപിടുത്തവുമായിട്ടാണ് അവർ എത്തിയിരിക്കുന്നത്. ഏകദേശം 165 സെന്റിമീറ്റർ നീളവും 32 കിലോഗ്രാം ഭാരവുമായിട്ടുള്ള ഒരു സുന്ദരി പെൺകുട്ടിയെയാണ് അവർ കണ്ടുപിടിച്ചിരിക്കുന്നത്. മോയാന്നാണ് ഈ സുന്ദരിയുടെ പേര്. ഇത് മറ്റൊന്നുമല്ല, ഒരു ഹ്യൂമനോയിഡ് റോബോട്ടാണ്. ചൈനീസ് കമ്പനി ആയിട്ടുള്ള ഡ്രോയിഡപ് റോബോട്ടിക്സ് ആണ് ഈ സിലിക്കൺ സ്കിന്നും അതുപോലെ തന്നെ ഇന്റേർണൽ സ്കെലറ്റനും ടെൻഡൻ സിസ്റ്റവും ഒക്കെ ആയിട്ടുള്ള ഈ ഒരു സുന്ദരിയെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള ലീ ക്വിൻറ് ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ട്വിറ്ററിലെ ഈ ഒരു വിവരം. ആൻഡ് അതിൽ നമുക്ക് വീഡിയോസും കാണാം ഇതിന്റെ. അതിനകത്ത് ഈ സുന്ദരിക്കുട്ടി നമ്മുടെ പ്രിയവാര്യരുടെ ഭംഗിയോടുകൂടി തന്നെ സൈറ്റടിക്കുകയും അതുപോലെ തന്നെ ചിരിക്കുകയും നടന്നു വരുന്നതും ഒക്കെ തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. സോ കാലത്തിന്റെ ഒരു പോക്കൊന്ന് ചിന്തിക്കണം അല്ലെ. ഏകദേശം ഒരു 92% ഒരു മനുഷ്യനോട് തന്നെ സാദൃശ്യമായിട്ടുള്ള ഒരു റോബോട്ടിനെയാണ് ഇവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഏറ്റവും വലിയൊരു മാർക്കറ്റ് പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ ഇവരിതിനെ ഹെൽത്ത് കെയർ, എൽഡർ കെയർ, എഡ്യൂക്കേഷൻ, കൊമേഴ്ഷ്യൽ സ്പേസസ് ഇവിടൊക്കെയാണ് ഇതിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതായത് ഇപ്പോൾ ഒരു ഹെവി ലേബർ ഏരിയയിൽ, അല്ലെങ്കിൽ ഒരു സോഷ്യൽ എൻഗേജ്മെൻറ്റിന്, ഒരു ലോങ് കോൺവേഴ്സേഷൻസിന്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യാൻ പോകുന്നത്. ഒരു ഫ്രണ്ട്ലി ബിഹേവിയറോട് കൂടിയിട്ടായിരിക്കും ഇതിൻ്റെ കംപ്ലീറ്റ് ഒരു അപ്രോച്ച് എന്നാണ് പറയുന്നത്. ആൻഡ് ഇതിൻ്റെ കോസ്റ്റ് വരുന്നത് ഏകദേശം 1.2 മില്യൺ യൂറോസ് ആണ് ഇതിൻ്റെ ഒരു കോസ്റ്റ് വരുന്നത്. ഇവർ അതിൽ നമ്മൾ അവരുടെ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിനെ അവർ ചൈന മ്യൂസിയത്തിൽ ഈ ഹ്യൂമനോയിഡ് റോബോട്ട് ടെക്നോളജി അവർ കംപ്ലീറ്റ് ആയിട്ട് തന്നെയും

അതിൻ്റെ സജ്ജീകരണങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ വെച്ചിട്ടുണ്ട്. സോ അങ്ങനെ ഒരു കാലത്തിലൂടെയാണ് നമ്മൾ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ബേസിക്കലി മനുഷ്യന്മാരുടെ ആവശ്യങ്ങൾ വളരെയധികം കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പല കമ്പനികളും, ഇപ്പോൾ മൈക്രോസോഫ്റ്റ് പോലെയുള്ള പല കമ്പനികളും, മെറ്റ പോലെയുള്ള പല കമ്പനികളും ഒരുപാട് ആൾക്കാരെയാണ് പിരിച്ചുവിട്ടതും. ആൻഡ് ദേ ആർ നോട്ട് ഗോയിങ് ടു ഫിൽ ദ ഗ്യാപ്സ്. ഐ മീൻ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ വേക്കൻസീസ് വേക്കൻ്റ് ആയിട്ട് തന്നെ ഇടാൻ വേണ്ടിയിട്ടാണ് അവർ പോകുന്നത് എന്നുള്ളതാണ്.

0: നല്ല ഒതന്റിക് രുചിയിലുള്ള ഫുഡ് കഴിക്കാനിടയ്ക്ക് ക്രേവിംഗ് തോന്നാറില്ലേ? അപ്പൊ തന്നെ പോഷവേലെ പക ലോക്കൽ കിച്ചൺ ആൻഡ് ബാറിലേക്ക് പോന്നോളൂ. നോർത്ത് ഇന്ത്യൻ ആൻഡ് സൗത്ത് ഇന്ത്യൻ കുസിൻസ്, തന്തൂരി, നല്ല ടേസ്റ്റ് ഉള്ള ബിരിയാണിയും പുലാവും, പിന്നെ ദോശ, ചാട്ട്, അങ്ങനെ കഴിക്കാൻ കൊതി തോന്നുന്ന എല്ലാ ഫുഡ് ഐറ്റംസും ഇവിടെയുണ്ട്. വീക്കെൻഡിൽ വൈകിട്ട് 4 മണി മുതൽ 5 മണി വരെ ഫ്രീ ചായ ഉണ്ട് കേട്ടോ. ഇനി 35 ആൾക്ക് വരെ ഒരു പാർട്ടി വേണേൽ അതിന് പറ്റിയ പ്രൈവറ്റ് പാർട്ടി സ്പേസും ഉണ്ട് വിത്ത് കാറ്ററിംഗ് സർവീസ്.
1: ഫൈൻഡ് ദം അറ്റ് 1050 സിംകോ സ്ട്രീറ്റ് നോർത്ത്, ഓഷവ. കോൾ 905-240-7796 or visit pakkalocal.ca. Pakka Local, truly local, truly delicious.
2: ഈ ഒന്നും ഒക്കെ മാറ്റി വാങ്ങാറായി.
3: ഇനി എപ്പോഴെങ്കിലും നാട്ടിൽ പോകുമ്പോ
2: ഇത് മാറ്റി ദുബായ് സിംഗപ്പൂർ ഡിസൈൻസ് ആക്കാൻ ഇനി നാട്ടിൽ പോകേണ്ട കാര്യമില്ല. ന്യൂരഹന സ്റ്റിലറിയിൽ പഴയ സ്വർണം 100% വിലയിൽ തന്നെ 916 സ്വർണമായി മാറ്റിയെടുക്കാം. വെയിറ്റേജ് പർച്ചേസിനും സ്പെഷ്യൽ പ്രൈസും സ്വർണ്ണ പണയത്തിന് കുറഞ്ഞ പലിശയും ഉണ്ട്.
4: ന്യൂരഹന ജ്വൽ ഹോം, GTA's number 1 jewelry group near Markham and Steels intersection, 6055 Steels Avenue, Unit C102, Scarborough. Call 647-947-2864 or 647-702-2159.
5: പുതിയൊരു വാഹനം അന്വേഷിക്കുന്ന തിരക്കിലാണോ നിങ്ങൾ? മിസ്സസ് സാഗർ ക്രൈസ്ലറിൽ ഏറ്റവും പുതിയ ജീപ്, ഡോഡ്ജ്, റാം, ക്രൈസ്ലർ വെഹിക്കിൾസ്, ഒപ്പം എല്ലാ ബ്രാൻഡുകളുടെയും യൂസ് കാഴ്സും ലഭ്യമാണ്. ആഴ്ചയിൽ 7 ദിവസം തുറന്നു പ്രവർത്തിക്കുന്നത് കൂടാതെ മൺഡേ മുതൽ സാറ്റർഡേ വരെ സർവീസിംഗും അവൈലബിൾ ആണ്.
6: മിസ്സസ് സാഗർ ക്രൈസ്ലർ, 2260 ബാറ്റിൽഫോർഡ് റോഡ്, മിസ്സസാഗ, സർവിംഗ് ദ GTA വിത്ത് ഗ്രേറ്റ് ഓഫേഴ്സ്, ടോപ്പ് നോച്ച് സർവീസ് ആൻഡ് എ ഹ്യൂജ് ഇൻവെന്ററി. വിസിറ്റ് മൈ മിസ്സസ് സാഗർ ക്രൈസ്ലർ.com.
5: ഇനി നിങ്ങളുടെ യാത്ര മിസ്സസ് സാഗർ ക്രൈസ്ലറിനൊപ്പം.
7: നിങ്ങൾ ജോലിയുടെ ഭാഗമായി കൂടുതൽ സമയം നിൽക്കാറുണ്ടോ? നടുവേദന, മുട്ടുവേദന, കാലുവേദന തുടങ്ങിയവ അനുഭവപ്പെടാറുണ്ടോ?
8: മിൽട്ടണിലെ റൈറ്റ് ഗേറ്റ് ഓർത്തോട്ടിക്സിൽ ഇതിനൊക്കെയുള്ള പരിഹാരമുണ്ട്. റൈറ്റ് ഗേറ്റ് ഓർത്തോട്ടിക്സ് സ്പെഷ്യലൈസസ് ഇൻ ഹാൻഡ് ക്രാഫ്റ്റഡ് കസ്റ്റം ഓർത്തോട്ടിക്സ് കസ്റ്റമൈസ്ഡ് ഫോർ ഈച്ച് ഇൻഡിവിജ്വൽ ബൈ എക്സ്പീരിയൻസ്ഡ് കനേഡിയൻ സർട്ടിഫൈഡ് പെഡോർത്തിസ്റ്റ്. ഓർത്തോട്ടിക്സ് കൂടാതെ ബയോമെക്കാനിക്കൽ ഇവാലുവേഷൻ, ഗേറ്റ് അനാലിസിസ്, നീ ആൻഡ് ആംഗിൾ ബ്രേസിംഗ് ആൻഡ് കംപ്രഷൻ സോക്സ്.
7: ഈ മേഖലയിൽ 10 വർഷത്തെ സേവന പരിചയം. കോൾ 905-876-1095 or visit www.rightgate.com.
8: Right Gate Orthotics, RITEGAIT. Every step with comfort.
9: പണ്ടൊക്കെ നാട്ടിലേക്ക് പൈസ അയക്കാൻ എന്ത് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ കാര്യം വളരെ ഈസിയാണ്.
10: ഓ റിയലി? എങ്ങനെ?
9: വിത്ത് ലെംഫൈ, സ്മാർട്ട്, ഫാസ്റ്റ് ആൻഡ് സൂപ്പർ റിവാർഡിംഗ്. US, UK, യൂറോപ്പ് എന്നിവിടങ്ങളിലൊക്കെ ലെംഫൈ അവൈലബിൾ ആണ്. 25-ലധികം രാജ്യങ്ങൾക്ക് നമുക്ക് മണി ട്രാൻസ്ഫർ ചെയ്യാം. ഓവർ 2 മില്യൺ കസ്റ്റമേഴ്സ് വേൾഡ് വൈഡ്. പറയാം, 0 to minimal ഫീസ്, ലൈറ്റ്നിംഗ് ഫാസ്റ്റ് ട്രാൻസ്ഫേഴ്സ്, കമ്പാരിറ്റീവ് എക്സ്ചേഞ്ച് റേറ്റ്സ്, റിവാർഡ് പോയിന്റ്സ് ഇൻ കാനഡ.
10: മധുഗീതം ലിസണേഴ്സിന് എന്തെങ്കിലും സ്പെഷ്യൽ ഓഫേഴ്സ്
9: ഉണ്ടല്ലോ. യൂസ് കോഡ് ഗീതം ആൻഡ് ഗെറ്റ് 10% on a minimum transfer of $100. Maximum cashback up to $50 on sending $500.
10: So next time you send money from Canada, remember just one name.
9: LEMFI. Fast money, happy homes. LEMFI. Terms and conditions apply.
11: Feel the weekend vibes. Madhura Geetam, the Sunday Club.
12: ആട് 2 പോലെ തന്നെ ഒരു ഐറ്റം നമ്പർ സോങ് ആയിരുന്നു ആട് 3 സുൽത്താൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സോങ്. ആൻഡ് വേദിക ശരിക്കും പറഞ്ഞാൽ ഇത്ര ഗംഭീരമായി ഡാൻസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ തന്നെ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. അവരുടെ ഇങ്ങനെ ഒരു ഐറ്റം നമ്പർ സോങ് വരുന്നത് തന്നെ അത്ര എഫേർട്ട് എടുത്തിട്ടാണ് അവർ ആ ഡാൻസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു BTS വീഡിയോസ് ഒക്കെ ഓൾറെഡി തന്നെ ഔട്ടായിട്ടുണ്ടായിരുന്നു. ആൻഡ് മലയാള സിനിമകളെ പറ്റി പറയുകയാണെങ്കിൽ മോഹിനിയാട്ടം നമ്മുടെ ഭരതനാട്യത്തിന് ശേഷം വന്ന അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് വന്ന മോഹിനിയാട്ടം ഭയങ്കര ഹിറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണല്ലേ. എനിക്ക് തോന്നുന്നു തുടക്കം മുതൽ അവസാനം വരെ നമ്മളിങ്ങനെ കൂടിത്തരിപ്പിച്ച് ചിരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മോഹിനിയാട്ടം. അതുപോലെ തന്നെയാണ് ഷറഫുദ്ദീൻ്റെയും കല്യാണിയുടെയും മധുവീതു എന്ന് പറയുന്ന മൂവിയും. ഈ രണ്ട് മൂവികളും വലിയ ഹൈപ്പുള്ള ഇല്ലെങ്കിൽ ഒത്തിരി എന്താ പറയുക ഇന്നത്തെ ഒരു ന്യൂജൻ സിനിമയ്ക്ക് വേണ്ട ഇല്ലെങ്കിൽ 2024 ഇറങ്ങുന്ന സിനിമയ്ക്ക് വേണ്ട ഒരുപാട് മെറ്റീരിയൽസ് ഉള്ള മൂവിയൊന്നുമല്ല. പക്ഷേ തനി നാട്ടിൻപുറത്ത് നാടൻ കഥകൾ പറയുന്ന എന്നാൽ നമുക്ക് പണ്ടത്തെ മൂവികളോട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് തമാശകളുള്ള ഒരു മൂവിയാണിത്. ആൻഡ് നമ്മളെ വീണ്ടും അമ്പരിപ്പിക്കാൻ വേണ്ടിയിട്ട് പാട്രിയോട്ട് റിലീസായിരിക്കുകയാണ്. ഒരുപാട് റിവ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആൻഡ് 18 ഇയേഴ്സിന് ശേഷം നമ്മുടെ സ്വന്തം ലാലേട്ടനും മമ്മൂക്കയും ഒന്നിച്ച് അഭിനയിക്കുന്നു. അവരോടൊപ്പം തന്നെയും ചാക്കോച്ചൻ, ഫഹദ് ഫാസൽ, നയൻതാര, ദർശന, ഗ്രേസ് ആന്റണി തുടങ്ങിയവരെല്ലാവരും ചേർന്ന് അഭിനയിക്കുന്ന ഒരു മൂവിയാണ് പാട്രിയോട്ട്. അതും വളരെ ഗംഭീരമായിട്ട് തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഞെട്ടിക്കാൻ വേണ്ടി വരികയാണ് നമ്മളുടെ സ്വന്തം ജോർജ് കുട്ടിയും ഫാമിലിയും. 19 റിലീസാകാൻ പോകുന്നു Drishyam 3 ആൻഡ് പള്ളിച്ചട്ടമ്പി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആൻഡ് മൂവിയെ പറ്റി പറയുമ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു മൂവി കൂടി ഉണ്ട് കേട്ടോ. മലയാള സിനിമയിൽ ആദ്യമായിട്ടാണോ ഇത്രയും ടൈം ലൂപ്പ് കാണിച്ചിട്ടുള്ളൊരു മൂവി വരുന്നതാണ് സംഭവം എന്ന് പറഞ്ഞൊരു മൂവി. നമ്മളുടെ ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ് ആ ഒരു മൂവി. ആൻഡ് എനിക്ക് തുടക്കം മുതൽ അവസാനം വരെ നമ്മളെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആക്കിയാണ് ആ ഒരു മൂവി കൊണ്ടുവന്നത് തന്നെ. ആൻഡ് ആസിഫ് അലിയുടെ ബ്രദർ അസ്കർ അലി ആണ് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. ആൻഡ് വാഴ 2 ഉടനെ തന്നെ ഒ ടി ടിയിൽ റിലീസ് ആകാൻ വേണ്ടി പോവുകയാണ്. അതുപോലെ തന്നെ നിവിൻ പോളിയുടെ പ്രതിച്ഛായ ഒ ടി ടിയിൽ റിലീസ് ആയിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് മൂവി വിശേഷങ്ങളുണ്ട് സിനിമ ആരാധകർക്ക് വേണ്ടി ഒ ടി ടിയിലും അല്ലാതെ തിയേറ്ററിലും ഒക്കെ കാത്തിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് പുതിയ മൂവികൾ എപ്പോഴും തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഇനി നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ അത് ഒ ടി ടി റിലീസ് ആകുന്നവരെ വെയിറ്റ് ചെയ്യുക. അല്ലാതെ ഒരു സ്കാംസിലും ഇല്ലെങ്കിൽ ഒരു ഈ ബ്ലൂ പ്രിന്റ്സിലും അങ്ങനെ ഒന്നും തന്നെയും നമ്മൾ ചെന്ന് പെടാതിരിക്കുക. ഒരുപാട് പേരുടെ എഫേർട്ടാണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്നൊരു കാര്യം എപ്പോഴും ഓർക്കണം. പറഞ്ഞപ്പോൾ മറ്റൊരു കാര്യത്തെ പറ്റി മറന്നുപോയി. വെറും ഒരു ബയോപിക് അല്ലാതെ ഒരു വൈകാരിക യാത്രയുമായി നമ്മളുടെ മൈക്കിൾ വന്നിട്ടുണ്ടായിരുന്നു. മൈക്കിൾ ജാക്സനെ പറ്റിയിട്ട് ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്, ഞാൻ ഇതുവരെയും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. അപ്പം ആ ഒരു മൂവി കൂടെ മൂവി ആരാധകർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്.

ഇന്ത്യയിലെ നഗരങ്ങളെ കുറിച്ച് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരിക എന്താണ്? തീരാ തീരാത്തൊരു ട്രാഫിക്കും ചെവി തുളയ്ക്കുന്ന ഹോണിന്റെ ശബ്ദങ്ങളും വഴി നിറയെ കിടക്കുന്ന മാലിന്യങ്ങളും പിന്നെ സ്ത്രീ സുരക്ഷയെക്കുറിച്ചുള്ള പേടികളും ആശങ്കകളും കാര്യങ്ങളും ഒക്കെയാണല്ലേ. എന്നാൽ പ്രശസ്ത ട്രാവൽ വ്ളോഗറായിട്ടുള്ള വ്ളോഗറും നടിയുമായിട്ടുള്ള ഷെഹനാസ് റീസെൻ്റ്ലി അവരുടെ ഇൻസ്റ്റാഗ്രാം വീഡിയോയിലൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന ഒരു ഹോണടിയില്ലാത്ത നിരത്തുകളെ പറ്റിയിട്ടും ഇല്ലെങ്കിൽ നാട് ഭരിക്കുന്ന പെണ്ണുങ്ങളും അടുക്കള ഭരിക്കുന്ന ആണുങ്ങളെയും ഒക്കെ പറ്റിയിട്ടല്ലേ. വലിയ ട്രാഫിക് ബ്ലോക്കുകളിൽ കിടന്നാൽ പോലും വാഹനങ്ങളുള്ള ഹോണടി ശബ്ദങ്ങളൊന്നും അവിടെ കേൾക്കില്ല എന്നാണ് അവർ പറയുന്നത്. നമ്മുടെ ഇന്ത്യക്കാർക്ക് ഇതൊരു വലിയ അത്ഭുതമായി തോന്നാം. അതുപോലെ തന്നെ കാൽനട യാത്രക്കാർക്ക്, നടന്നു പോകുന്നവർക്ക് റോഡിലൂടെയുള്ള രാജകീയ പരിഗണനയാണ് ഇവിടെ ലഭിക്കുന്നത്. ഏതാണ് ഈ സ്ഥലം എന്ന് വെച്ചാൽ നമ്മളുടെ തന്നെ ഐസ്വാൾ എന്ന് പറയുന്ന സ്ഥലമാണ് ഇത്. ഐസ്വാളിലെ തെരുവുകളിലൂടെ നടന്നാൽ അവിടെ കച്ചവട സ്ഥാപനങ്ങളിലും ബിസിനസ്സുകളും കൂടുതലും നടത്തുന്നത് സ്ത്രീകളാണെന്ന് കാണാൻ പറ്റും. ഒരു തരത്തിൽ സ്ത്രീകൾ ഭരിക്കുന്ന നാടാണിതെന്നുകൊണ്ടാണ് ഷെഹനാസ് അവരുടെ വീഡിയോയിൽ പറയുന്നത്. ഇതിൽ ഏറ്റവും രസകരമായ കാര്യം എന്തെന്നാൽ ഭാര്യമാർ ജോലിക്ക് പോകുമ്പോൾ അവിടെ പൂർണ്ണ പിന്തുണ നൽകി വീട്ടുജോലികളും പാചകങ്ങളും എല്ലാം ചെയ്യുന്നത് ഭർത്താക്കന്മാരാണ് എന്നുള്ളതാണ്. മിക്ക വീടുകളിലും പൂട്ടാറില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ കടകൾക്കൊന്നും തന്നെയും സെക്യൂരിറ്റി ഗാർഡ്സോ കാര്യങ്ങളോ ഒന്നും തന്നെയും ഇല്ല. ആൻഡ് ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറഞ്ഞത് അർദ്ധരാത്രി 12 മണിക്കും പുലർച്ചെ 3 മണിക്കും സ്ത്രീകൾക്ക് റോഡിലൂടെ ഒരു ഭയവുമില്ലാതെ ഒറ്റയ്ക്ക് നടക്കാമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ധൈര്യം എന്ന് പറയുന്നത്. മറ്റേ ആരോ പറഞ്ഞത് ഇതായിരുന്നു ഗാന്ധിജി സ്വപ്നം കണ്ട ഗനാശേരി എന്ന് പറയുന്ന പോലെ നമ്മളൊക്കെയും ആഗ്രഹിച്ചിട്ടുള്ളത് ഇങ്ങനെയൊരു സ്ഥലം തന്നെയാണ്, മറ്റുള്ളവരുടെ സുരക്ഷ ഉറപ്പായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ആൻഡ് വേറൊരു കാര്യം കൂടി എടുത്തു പറയണം, സാക്ഷരതയിൽ കേരളത്തെ ഇവരെ കടത്തി വെട്ടും എന്നുള്ളതാണ്. 98% ലിറ്ററസിയാണ് മിസോറാമിലെ ഐസ്വാൾ എന്ന് പറയുന്ന സ്ഥലത്തുള്ളത്. ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയി, ക്ഷമിക്കുക. മിസോറാമിലാണ് ഈ ഐസ്വാൾ എന്നുള്ള സ്ഥലം. മെയിൻലി ഐസ്വാൾ എന്ന് പറഞ്ഞപ്പോൾ തന്നെ മിക്കവർക്കും മനസ്സിലായിട്ടുണ്ടാവാം ഇത് എവിടെയാണെന്നുള്ളത്. പക്ഷേ ഞാനത് ഒന്ന് മറന്നുപോയി എന്നുള്ളതാണ് സത്യം. നമുക്ക് ലാലേട്ടൻ്റെ തുടരുന്ന സിനിമയിലെ ഒരു പാട്ട് കേട്ടിട്ട് വീണ്ടും കുറച്ച് വിശേഷങ്ങളായിട്ട് തിരിച്ചു വരാം.

കാനഡയിൽ നമ്മൾ പൊതുവെ കണ്ടുവന്നിട്ടുള്ള ഒന്നാണ് അല്ലേ വേപ്പിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലില്ലാത്ത എന്നാൽ ഇവിടെ നമ്മൾ കണ്ടുവരുന്ന ഒരു ഏറ്റവും വലിയൊരു അപകടകരമായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. ലളിതമായി പറഞ്ഞാൽ ഇലക്ട്രോണിക് സിഗരറ്റുകൾ അല്ലെങ്കിൽ ഇ സിഗരറ്റ് ഇതിന് സമാനമായി ഉപയോഗിച്ച പുക വലിക്കുന്ന പ്രക്രിയയാണ് ഈ വേപ്പിംഗ് എന്ന് പറയുന്നത്. ഇതിൽ സാധാരണ സിഗരറ്റിനെ പോലെ പുകയില കത്തുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബാറ്ററി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ ഒരു ഉപകരണം ഉള്ളിലുള്ള ഒരു ലിക്വിഡിനെ ചൂടാക്കി വേപ്പറൈസ് ചെയ്തിട്ട് അത് പുറത്തേക്ക് പോകുന്നു. ഇതിൽ ഐ മീൻ ഈ പുറത്തേക്ക് പോകുന്ന ഈ വേപ്പറൈസ് ഐ മീൻ ഈ നീരാവിയിൽ ഈ വേപ്പേഴ്സിലാണ് നിക്കോട്ടിൻ അല്ലെങ്കിൽ കൃത്രിമമായിട്ടുള്ള ആർട്ടിഫിഷ്യൽ സെൻസ് അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും അടങ്ങിയിട്ടുള്ള രാസവസ്തുക്കൾ ഇവയൊക്കെ ഉണ്ടാവുക എന്നുള്ളത്. വേപ്പിംഗ് പൂർണ്ണമായും സുരക്ഷിതമാണെന്ന് പലരും പറയാറുണ്ട്. എന്നാൽ ഇത് തെറ്റാണെന്നുള്ളതാണ് മെഡിക്കൽ സയൻസ് പറയുന്ന ഏറ്റവും വലിയൊരു കാര്യം. അതായത് ഐ മീൻ ഈ പെട്ടെന്നുണ്ടാവുന്ന ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറയുന്നത് ആ തുടക്കഘട്ടത്തിൽ അസ്വസ്ഥതകൾ കണ്ടുവരാറുണ്ട് പലർക്കും. ഈ ത്രോട്ട് ഇൻഫെക്ഷനും അതുപോലെ തന്നെ വിട്ടുമാറാത്ത ചുമയും ശ്വാസമുട്ടലും ഒക്കെ. ആൻഡ് ഓൺ എ ലോങ് ടേം ഇത് നമ്മുടെ ലങ്സിനെയും ഹാർട്ടിനെയും ഒക്കെ അഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ്. ആൻഡ് കിഡ്നിയെ വരെ ബാധിക്കും എന്ന രീതിയിലുള്ള ന്യൂസുകളും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. ഈ സിഗരറ്റും വേപ്പിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ പരമ്പരാഗതമായിട്ടുള്ള ഈ ഒരു സിഗരറ്റിൽ പുകയില നേരിട്ടാണ് കത്തുന്നത്. എന്നാൽ ഇവിടെ ഐ മീൻ നമ്മുടെ ആ ഒരു വേപ്പേഴ്സിലൂടെയാണ് ഇതിൻ്റെ ആ ഒരു നിക്കോട്ടിനും കാര്യങ്ങൾ ഐ മീൻ അതിൻ്റെ ഒരു സെൻസും ഇല്ലെങ്കിൽ ഇവർ ഉപയോഗിക്കുന്ന ആ ഒരു കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാവുന്നില്ല ബോഡിയിൽ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവുക എന്നുള്ളതാണ്. ആൻഡ് നമ്മൾ ഒരുപാട് കാണാറുണ്ട് ഈ കാനഡയിലെ ഒരു ഭൂരിഭാഗം യങ്സ്റ്റേഴ്സിൻ്റെ കയ്യിലും ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ ഭാഗമായിട്ടോ ഇല്ലെങ്കിൽ ഒരു സ്റ്റൈലിൻ്റെ ഭാഗമായിട്ടോ ഒക്കെ കൊണ്ടുനടക്കുന്ന ഒന്നാണ് ഈ വേപ്പ് അല്ലെങ്കിൽ ഈ ഐ മീൻ ആ ഒരു മെഷീൻ. സോ അത് നമ്മൾ മാറ്റിവെക്കുക. നമ്മൾ ഭൂരിഭാഗവും മലയാളികൾ തന്നെയാണ് കണ്ടിട്ടുള്ളത്. പല പ്രോഗ്രാംസിന് ചെന്ന് കഴിഞ്ഞാലൊക്കെ അവിടെ ഒരുപാട് മലയാളി പയ്യന്മാരുടെയും പെൺകുട്ടികളുടെയും ഒക്കെ ഇത് കാണാറുണ്ട്. ആൻഡ് നമ്മൾ ഇത്ര ദൂരം ഇവിടെ വന്നെത്തിയിരിക്കുന്നത് തന്നെ നമ്മളുടെ ലൈഫിൻ്റെ ഒരു ബെറ്റർമെൻ്റ് ബെറ്റർ ലൈഫ് ബെറ്റർ എഡ്യൂക്കേഷൻ ബെറ്റർ ലൈഫ് സ്റ്റൈൽ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും തന്നെ ഓർക്കുക. നമ്മൾ സഞ്ചരിക്കുന്ന പാതകളൊക്കെ തന്നെയും നന്നായിട്ട് തന്നെ പോകണം എന്ന് എപ്പോഴും ആലോചിക്കുക മനസ്സിലാക്കുക.

0: വീടിന്റെ രുചിയും നാടിന്റെ മണവും അതാണ് വസന്തം സൂപ്പർ മാർക്കറ്റ്.
1: ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഇന്ത്യ, ശ്രീലങ്ക, കരീബിയൻ എന്നിവിടങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ഫിഷ്, സീ ഫുഡ്, മീറ്റ് എല്ലാത്തിനും ക്വാളിറ്റിയും ഫ്രഷ്നെസ്സും ഗ്യാരണ്ടീഡ്.
0: പൂജ ഐറ്റംസ് ആൻഡ് ഐഡൽസ്, എവർ സിൽവർ വെസൽസ്, ക്ലേ പോട്സ് ആൻഡ് ഗ്രൈൻഡേഴ്സ്.
2: വസന്തം സൂപ്പർ മാർക്കറ്റ്, 8 ഷാഡ്ലോക്ക് സ്ട്രീറ്റ്, മാർക്കം. 416-292-8585. വിസിറ്റ് വസന്തം സൂപ്പർ മാർക്കറ്റ്, 8 ഷാഡ്ലോക്ക് സ്ട്രീറ്റ്, മാർക്കം. ലൊക്കേറ്റഡ് ജസ്റ്റ് ഓഫ് സ്റ്റീൽസ് അവന്യൂ, ബിറ്റ്വീൻ മാർക്കം റോഡ് ആൻഡ് മിഡിൽ ഫീൽഡ് റോഡ്. ബ്രിംഗിംഗ് എ ടേസ്റ്റ് ഓഫ് ഹോം ക്ലോസർ ടു യു.
3: പുതിയൊരു വാഹനം അന്വേഷിക്കുന്ന തിരക്കിലാണോ നിങ്ങൾ? മിസ്റ്റർ സാഗർ ക്രൈസ്ലറിൽ ഏറ്റവും പുതിയ ജീപ്, ഡോഡ്ജ്, റാം, ക്രൈസ്ലർ വെഹിക്കിൾസ് ഒപ്പം എല്ലാ ബ്രാൻഡുകളുടെയും യൂസ് കാഴ്സും ലഭ്യമാണ്. ആഴ്ചയിൽ 7 ദിവസം തുറന്നു പ്രവർത്തിക്കുന്നത് കൂടാതെ മൺഡേ മുതൽ സാറ്റർഡേ വരെ സർവീസിംഗും അവൈലബിൾ ആണ്.
4: മിസ്റ്റർ സാഗർ ക്രൈസ്ലർ, 2260 ബാറ്റിൽഫോർഡ് റോഡ്, മിസ്റ്റർ സാഗർ, സെർവിംഗ് ദ GTA വിത്ത് ഗ്രേറ്റ് ഓഫേഴ്സ്, ടോപ്പ് നോച്ച് സർവീസ് ആൻഡ് എ ഹ്യൂജ് ഇൻവെന്ററി. വിസിറ്റ് മൈ മിസ്റ്റർ സാഗർ ക്രൈസ്ലർ.com.
3: ഇനി നിങ്ങളുടെ യാത്ര മിസ്റ്റർ സാഗർ ക്രൈസ്ലറിനൊപ്പം.
5: ഫാമിലിയും കൂട്ടുകാരുമായൊക്കെ ഒന്നിച്ചു കൂടുമ്പോ ഇഷ്ടമുള്ള ഭക്ഷണം കൂടി ഉണ്ടെങ്കിൽ എന്ത് രസമല്ലേ? അങ്ങനെയാണെങ്കിൽ ടേസ്റ്റ് ഓഫ് മലയാളത്തിൽ നിന്ന് തന്നെ ഫുഡ് ഓർഡർ ചെയ്യണം. ബർത്ത്ഡേ പാർട്ടികൾ, മാരേജ് ഫംഗ്ഷൻ, സ്പെഷ്യൽ ഒക്കേഷൻ ഗാദറിംഗ്സ് എല്ലാത്തിനും ഭക്ഷണം ടേസ്റ്റ് ഓഫ് മലയാളത്തിൽ നിന്നും ഓർഡർ ചെയ്യാം. ഔട്ട്ഡോർ കേറ്ററിംഗ് കൂടാതെ കോർപ്പറേറ്റ് പാർട്ടികൾക്കുള്ള പ്രത്യേക മെനുവും അവർക്കുണ്ട്. രുചിയേറിയ പലഹാരങ്ങൾ, കറികൾ, പലതരം ബിരിയാണികൾ, എല്ലാറ്റിനും മലയാളികളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന പേര് ടേസ്റ്റ് ഓഫ് മലയാളീസ്, 1325 എഗ്ലിൻടൺ അവന്യൂ ഈസ്റ്റ്, മിസിസാഗ. ഇൻസൈഡ് കോക്കനട്ട് ഗ്രൂപ്പ് ഫുഡ്സ്.
1: ഫാമിലിയോടൊപ്പം ചിലവഴിക്കുന്ന ഓരോ നിമിഷവും ഒരു കഥയായി മാറുമ്പോൾ അതിനൊരു പെർഫെക്റ്റ് കമ്പാനിയൻ വേണം. ഒരു വിശ്വസനീയമായ കാർ എങ്കിൽ സ്ട്രാറ്റ്ഫോർഡ് കിയയിലേക്ക് വരൂ.
6: ഡ്രൈവ് ഹോം 8 2026 പോർട്ടാജ് ഫോർ ജസ്റ്റ് 0.99% വിത്ത് 1% ലോയൽറ്റി റേറ്റ് റിഡക്ഷൻ. ലുക്കിംഗ് ഫോർ ഇലക്ട്രിക് വെഹിക്കിൾ? സേവ് ബിഗ് വിത്ത് അപ് ടു $10,000 ഡിസ്കൗണ്ട് ഓൺ സെലക്ട് 2026 നീറോ മോഡൽസ് വിത്ത് ഇന്ററസ്റ്റ് റേറ്റ് സ്റ്റാർട്ടിംഗ് ഫ്രം 0%. ഗെറ്റ് ചാർജ്ഡ് അപ് വിത്ത് EV6 ആൻഡ് എൻജോയ് എ $3,000 ഡിസ്കൗണ്ട് പ്ലസ് 0% interest with 1% loyalty rate reduction. Or step into the future with 2026 EV9, now available from just 0.99% on select models. Visit Stratford Kia for all details. Located at 863 Erie Street or visit stratfordkia.com.
3: For the tunes you love and more, Mathura Geetham 101.3 FM.

അങ്ങനെ നമ്മുടെ ഇന്നത്തെ മധുരഗീതത്തിന്റെ സൺഡേ ക്ലബ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള സമയമായിരിക്കുകയാണ്. പക്ഷെ നമ്മളുടെ സ്വപ്നങ്ങൾ ഒരിക്കലും വൈൻഡപ്പ് ചെയ്യാനുള്ള ഒരു സമയം നമ്മൾ കൊടുക്കാതെ ഇരിക്കുക. എന്നും പുതിയ പുതിയ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുക. നമ്മളുടെ APJ അബ്ദുൽ കലാം സാർ പറഞ്ഞതുപോലെ തന്നെ കണ്ണ് തുറന്ന് കാണുന്നതാവട്ടെ യഥാർത്ഥ സ്വപ്നങ്ങൾ, അത് എങ്ങനെ നേടിയെടുക്കണം അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അതിലേക്ക് എത്തേണ്ടതെന്നുള്ളത് നമ്മൾ തന്നെ ചിന്തിക്കുക. നമ്മൾക്ക് തന്നെയാണ് നമ്മളുടെ ഓരോ കാര്യങ്ങൾക്കും സൊല്യൂഷൻസ് കണ്ടെത്താൻ പറ്റുന്നുള്ള ഓർമ്മ എപ്പോഴും ഉണ്ടാവട്ടെ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ബ്ലോസം പീക്കലൂടെ ഉള്ള വീക്കിലാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ആ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് തന്നെ പോവുക. കാനഡയിലെത്തിയിട്ട് കാനഡയുടെ ആ ഒരു മനോഹാരിത അല്ലെങ്കിൽ കാലങ്ങളെ നമ്മൾ കാണാതെ പോകരുത്. അപ്പം ആ ഭംഗിയൊക്കെ ആസ്വദിച്ച് ജീവിതത്തിൻ്റെ ഓരോ ദിവസങ്ങളും വലിയ ആഘോഷങ്ങളാക്കി തന്നെ മുന്നോട്ട് പോവുക. ആഘോഷം ഡസൻ മീൻസ് പൈസയൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു ആർഭാടമല്ല കേട്ടോ. സന്തോഷത്തോടുള്ള ഓരോ ആഘോഷം നമ്മളുടെ സ്നേഹ ഇതരോടും ഇല്ലെങ്കിൽ വീട്ടുകാരോടും ഒക്കെ ചേർന്ന് ക്വാളിറ്റി ആയിട്ടുള്ള ടൈം, നമ്മൾക്ക് നമ്മളോട് തന്നെയും ഒരു ക്വാളിറ്റി ആയിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്യുക. അങ്ങനെ മുന്നോട്ട് പോട്ടെ. എല്ലാവർക്കും നല്ലൊരാഴ്ച നേരുന്നു, നല്ലൊരു രാത്രി നേരുന്നു. ദിസ് ഇസ് ആജയ് ദീപു സൈനിങ് ഓഫ് ഫ്രം മധുരഗീത 101.3 FM, ദ സൺഡേ ക്ലബ് പവർഡ് ബൈ സ്റ്റാറ്റ്ഫോർഡ് കിയ ഓഫ് ദ ജെയിംസ് ഓട്ടോ ഗ്രൂപ്പ്.